0: വേലാവ് ഒപ്പ വെത്ത ഗെനെ എന്നെ
1: സ്മാർട്ട് ഫോണിനെ കാരണം ഹൗസ്
2: ഓഫ് ഹൈ വിനാടിയേക്കായി.